ਮਸਕਤ ਕਾਲ ਨਾਨਕ ਤੇ ਮੁਖ ਉਜਲੇ ਕੇਤੀ ਛੁੱਟੀ ਨਾਲ। ਸਤਨਾਮ ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਸਾਹਿਬ ਜੀ। ਇੱਕ ਓਅੰਕਾਰ ਸਤਿਗੁਰ ਪ੍ਰਸਾਦ। ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ। ਜਾਪ ਸ੍ਰੀ ਮੁੱਖ ਵਾਕ ਪਾਤਸ਼ਾਹੀ ਦਸਵੀਂ ਛਪੈ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ। ਚੱਕਰ ਚਿਹਨ ਅਰ ਵਰਨ ਜਾਤ ਪਾਤ ਨਹਿਨ ਜਿਹੇ ਰੂਪ ਰੰਗਾ ਰੇਖ ਭੇ ਕਉ ਕਹਿ ਨਾ ਸਕਤ ਕਿਹੇ। ਅਚਲ ਮੂਰਤਨ ਭਾਉ ਪ੍ਰਕਾਸ਼ ਅਮਿਤ ਓਜ ਕਹਿ ਜੈ ਕੋਟ ਇੰਦਰ ਇੰਦਰਾਨ ਸ਼ਾਹ ਸ਼ਾਹਾਨ ਗਣਜੈ। ਤ੍ਰਿਭਵਨ ਮਹੀਪ ਸੁਰ ਨਰ ਅਸੁਰ ਨੇਤ ਨੇਤ ਬੰਤ੍ਰਿਣ ਕਹਿਤ ਤਵਾ ਸਰਵਨਾਮ ਕਥ ਕਵਨ ਕਰਮ ਨਾਮ ਵਰਣ ਸੁਮਤ ਭੁਜੰਗ ਪ੍ਰਿਆਤ ਛੰਦ। ਨਮਸਤਵੰਗ ਅਕਾਲੇ ਨਮਸਤਵੰਗ ਕਿਰਪਾਲੇ ਨਮਸਤੰਗ ਰੂਪੇ ਨਮਸਤੰਗ ਨੁਪੇ ਨਮਸਤੰਗ ਭੇਖੇ ਨਮਸਤੰਗ ਲੇਖੇ ਨਮਸਤੰਗ ਕਾਏ ਨਮਸਤੰਗ ਜਾਏ ਨਮਸਤੰਗ ਗੰਜੇ ਨਮਸਤੰਗ ਪੰਜੇ ਨਮਸਤੰਗ ਨਾਮੇ ਨਮਸਤੰਗ ਠਾਮੇ ਨਮਸਤੰਗ ਕਰਮੰਗ ਨਮਸਤੰਗ ਧਰਮੰਗ ਨਮਸਤੰਗ ਨਾਮੰਗ ਨਮਸਤੰਗ ਥਾਮੰਗ ਨਮਸਤੰਗ ਜੀਤੇ ਨਮਸਤੰਗ ਪੀਤੇ ਨਮਸਤੰਗ ਬਾਹੇ ਨਮਸਤੰਗ ਢਾਹੇ ਨਮਸਤੰਗ ਨੀਲੇ ਨਮਸਤੰਗ ਨਾਦੇ ਨਮਸਤੰਗ ਛੇਦੇ ਨਮਸਤੰਗ ਗਾਧੇ ਨਮਸਤੰਗ ਗੰਜੇ ਨਮਸਤੰਗ ਪੰਜੇ ਨਮਸਤੰਗ ਉਦਾਰੇ ਨਮਸਤੰਗ ਪਾਰੇ ਨਮਸਤੰਗ ਸੁ ਏਕੈ ਨਮਸਤੰਗ ਅਨੇਕੈ ਨਮਸਤੰਗ ਭੂਤੇ ਨਮਸਤੰਗ ਜੁਪੇ ਨਮਸਤੰਗ ਨਿਰਕਰਮੇ ਨਮਸਤੰਗ ਨਿਰਭਰਮੇ ਨਮਸਤੰਗ ਨਿਰਦੇਸ਼ੇ ਨਮਸਤੰਗ ਨਿਰਭੇਸ਼ੇ ਨਮਸਤੰਗ ਨਿਰਨਾਮੇ ਨਮਸਤੰਗ ਨਿਰਕਾਮੇ ਨਮਸਤੰਗ ਨਿਰਧਾਤੇ ਨਮਸਤੰਗ ਨਿਰਘਾਤੇ ਨਮਸਤੰਗ ਨਿਰਧੂਤੇ ਨਮਸਤੰਗ ਭੂਤੇ ਨਮਸਤੰਗ ਲੋਕੇ ਨਮਸਤੰਗ ਸ਼ੋਕੇ ਨਮਸਤੰਗ ਨਿਰਥਾਪੇ ਨਮਸਤੰਗ ਥਾਪੇ ਨਮਸਤੰਗ ਤ੍ਰਿਮਾਨੇ ਨਮਸਤੰਗ ਨਿਧਾਨੇ ਨਮਸਤੰਗ ਗਾਹੇ ਨਮਸਤੰਗ ਬਾਹੇ ਨਮਸਤੰਗ ਤ੍ਰਿਵਰਗੇ ਨਮਸਤੰਗ ਅਸਰਗੇ ਨਮਸਤੰਗ ਪ੍ਰਭੋਗੇ ਨਮਸਤੰਗ ਸੁਜੋਗੇ ਨਮਸਤੰਗ ਰੰਗੇ ਨਮਸਤੰਗ ਭੰਗੇ ਨਮਸਤੰਗ ਗੰਮੇ ਨਮਸਤਰਮੇ ਨਮਸਤੰਗ ਜਲਾਸਰੇ ਨਮਸਤੰਗ ਨਿਰਾਸਰੇ ਨਮਸਤੰਗ ਜਾਤੇ ਨਮਸਤੰਗ ਪਾਤੇ ਨਮਸਤੰਗ ਅਮਜਬੇ ਨਮਸਤ ਅਜਬੇ ਅਦੇਸੰਗ ਅਦੇਸੇ ਨਮਸਤੰਗ ਭੇਸੇ ਨਮਸਤੰਗ ਨਿਰਧਾਮੇ ਨਮਸਤੰਗ ਨਿਰਭਾਮੇ ਨਮੋ ਸਰਵ ਕਾਲੇ ਨਮੋ ਸਰਵ ਦਿਆਲੇ ਨਮੋ ਸਰਵ ਰੂਪੇ ਨਮੋ ਸਰਵ ਭੂਪੇ ਨਮੋ ਸਰਵ ਖਾਪੇ ਨਮੋ ਸਰਵ ਥਾਪੇ ਨਮੋ ਸਰਵ ਕਾਲੇ ਨਮੋ ਸਰਵ ਪਾਲੇ ਨਮਸਤ ਦੇਵੈ ਨਮਸਤੰਗ ਅਭੇਵੈ ਨਮਸਤੰਗ ਅਜਨਮੇ ਨਮਸਤੰਗ ਸੁਬਨਮੇ ਨਮੋ ਸਰਵ ਗਾਉਣੇ ਨਮੋ ਸਰਵ ਭਾਉਣੇ ਨਮੋ ਸਰਵ ਰੰਗੇ ਨਮੋ ਸਰਵ ਭੰਗੇ ਨਮੋ ਕਾਲ ਕਾਲੇ ਨਮਸਤ ਦਿਆਲੇ ਨਮਸਤੰਗ ਅਭਰਨੇ ਨਮਸਤੰਗ ਅਮਰਨੇ ਨਮਸਤੰਗ ਜਰਾਰੰਗ ਨਮਸਤੰਗ ਰਥਾਰੰਗ ਨਮੋ ਸਰਵ ਧੰਦੇ ਨਮੋ ਸਦ ਬੰਦੇ ਨਮਸਤੰਗ ਨਿਰਸਾਕੇ ਨਮਸਤੰਗ ਨਿਰਵਾਕੇ ਨਮਸਤੰਗ ਰਹੀਮੇ ਨਮਸਤੰਗ ਕਰੀਮੇ ਨਮਸਤੰਗ ਅਨੰਤੇ ਨਮਸਤੰਗ ਮਹੰਤੇ ਨਮਸਤਸਤਰਾਗੇ ਨਮਸਤੰਗ ਸੁਭਾਗੇ ਨਮੋ ਸਰਵ ਸੋਖੰ ਨਮੋ ਸਰਵ ਪੋਖੰ ਨਮੋ ਸਰਵ ਕਰਤਾ ਨਮੋ ਸਰਵ ਹਰਤਾ ਨਮੋ ਜੋਗ ਜੋਗੇ ਨਮੋ ਭੋਗ ਭੋਗੇ ਨਮੋ ਸਰਵ ਦਿਆਲੇ ਨਮੋ ਸਰਵ ਪਾਲੇ ਚਾਚਰੀ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ। ਅਰੂਪ ਹੈ ਅਨੂਪ ਹੈ ਅਜੂਬ ਹੈ ਅਭੂ ਹੈ ਅਲੇਖ ਹੈ ਅਭੇਖ ਹੈ ਅਨਾਮ ਹੈ ਅਕਾਮ ਹੈ ਅਤੇ ਹੈ ਅਭੇ ਹੈ ਅਜੀਤ ਹੈ ਭੀਤ ਹੈ ਤ੍ਰਮਾਨ ਹੈ ਨਿਧਾਨ ਹੈ ਤ੍ਰਿਵਰਗ ਹੈ ਅਸਰਗ ਹੈ ਅਨਿਲ ਹੈ ਅਨਾਦ ਹੈ ਅਜੇ ਹੈ ਅਜਾਦ ਹੈ ਅਜਨਮ ਹੈ ਅਭਰਨ ਹੈ ਅਭੂਤ ਹੈ ਅਭਰਨ ਹੈ ਅਗੰਜ ਹੈ ਅਭੰਜ ਹੈ ਅਝੂਜ ਹੈ ਅਝੰਜ ਹੈ ਅਮੀਕ ਹੈ ਰਫੀਕ ਹੈ ਅਥੰਦ ਹੈ ਅਬੰਧ ਹੈ ਨਿਰਭੂਜ ਹੈ ਅਸੂਜ ਹੈ ਅਕਾਲ ਹੈ ਅਜਾਦ ਹੈ ਅਲਾਹ ਹੈ ਅਜਾ ਹੈ ਅਨੰਤ ਹੈ ਮਹੰਤ ਹੈ ਅਲੀ ਕੈ ਨਿਰ ਸ੍ਰੀ ਕੈ ਨਿਰ ਲੰਮ ਹੈ ਅਸਮ ਹੈ ਅਗਮ ਹੈ ਅਜਮ ਹੈ ਅਭੂਤ ਹੈ ਅਛੂਤ ਹੈ ਅਲੋਕ ਹੈ ਅਸ਼ੋਕ ਹੈ ਅਕਰਮ ਹੈ ਅਭਰਮ ਹੈ ਅਜੀਤ ਹੈ ਅਭੀਤ ਹੈ ਅਬਾਹ ਹੈ ਅਗਾਹ ਹੈ ਅਮਾਨ ਹੈ ਨਿਧਾਨ ਹੈ ਅਨੇਕ ਹੈ ਫਿਰ ਏਕ ਹੈ ਭੁਜੰਗ ਪ੍ਰਿਆਦ ਛੰਦ ਨਮੋ ਸਰਮਾਨੇ ਸਮਸਤੀ ਨਿਧਾਨੇ ਨਮੋ ਦੇਵ ਦੇਵੇ ਅਭੇਖੀ ਅਭੇਵੇ ਨਮੋ ਕਾਲ ਕਾਲੇ ਨਮੋ ਸਰਬ ਪਾਲੇ ਨਮੋ ਸਰਬ ਗਾਉਣੇ ਨਮੋ ਸਰਬ ਭਾਉਣੇ ਅਨੰਗੀ ਅਨਾਥੇ ਨਿਰਸੰਗੀ ਪ੍ਰਮਾਥੇ ਨਮੋ ਭਾਨ ਭਾਨੇ ਨਮੋ ਮਾਨ ਮਾਨੇ ਨਮੋ ਚੰਦਰ ਚੰਦਰੇ ਨਮੋ ਭਾਨ ਭਾਨੇ ਨਮੋ ਗੀਤ ਗੀਤੇ ਨਮੋ ਤਾਨ ਤਾਨੇ ਨਮੋ ਨਿਰਤ ਨਿਰਤੇ ਨਮੋ ਨਾਦ ਨਾਦੇ ਨਮੋ ਭਾਨ ਭਾਨੇ ਨਮੋ ਬਾਦ ਬਾਦੇ ਅਨੰਗੀ ਅਨਾਮੇ ਸਮਸੀ ਸਰੂਪੇ ਪ੍ਰਭੰਗੀ ਪ੍ਰਮਾਤੇ ਸਮਸਤੀ ਵਿਭੂਤੇ ਕਲੰਕੰ ਬਨਾਨੇ ਕਲੰਕੀ ਸਰੂਪੇ ਨਮੋ ਰਾਜ ਰਾਜੇ ਸਵੰ ਪਰਮ ਰੂਪੇ ਨਮੋ ਜੋਗ ਜੋਗੇ ਸਵੰ ਪਰਮ ਸਿੱਧੇ ਨਮੋ ਰਾਜ ਰਾਜੇ ਸਵੰ ਪਰਮ ਬ੍ਰਿਧੇ ਨਮੋ ਸ਼ਸਤ੍ਰਪਾਨੇ ਨਮੋ ਅਸ਼ਤ੍ਰਮਾਨੇ ਨਮੋ ਪਰਮ ਗਿਆਤਾ ਨਮੋ ਲੋਕ ਮਾਤਾ ਅਪੇਖੀਅ ਪਰਮੀ ਅਭੋਗੀਅ ਭੁਗਤੇ ਨਮੋ ਜੋਗ ਜੋਗੇ ਸਵੰ ਪਰਮ ਜੁਗਤੇ ਨਮੋ ਨਿਤ ਨਾਰਾਇਣੇ ਕਰੂਰ ਕਰਮੇ ਨਮੋ ਪ੍ਰੇਤ ਅਪ੍ਰੇਤ ਦੇਵ ਸੁਧਰਮੇ ਨਮੋ ਰੋਗ ਹਰਤਾ ਨਮੋ ਰਾਗ ਰੂਪੇ ਨਮੋ ਸ਼ਾਹ ਸ਼ਾਹੰ ਨਮੋ ਭੂਪ ਭੂਪੇ ਨਮੋ ਦਾਨ ਦਾਨੇ ਨਮੋ ਮਾਨ ਮਾਨੇ ਨਮੋ ਰੋਗ ਰੋਗੇ ਨਮਸੰ ਸਨਾਨੇ ਨਮੋ ਮੰਤ੍ਰ ਮੰਤ੍ਰ ਨਮੋ ਜੰਤ੍ਰ ਜੰਤ੍ਰ ਨਮੋ ਇਸ਼ਟ ਇਸ਼ਟੇ ਨਮੋ ਤੰਤ੍ਰ ਤੰਤ੍ਰ ਸਦਾ ਸਚਦਾਨੰਦ ਸਰਵੰ ਪ੍ਰਣਾਸੀ ਅਨੂਪੇ ਅਰੂਪੇ ਸਮਸੁਲ ਨਿਵਾਸੀ ਸਦਾ ਸਿੱਧਦਾ ਬੁੱਧਦਾ ਬਿਰਧ ਕਰਤਾ ਅਦੋ ਉਰਧ ਅਰਧੰ ਅਗੰਗ ਓ ਕਰਤਾ
പരം പരം പരമേശ്വരം പ്രോഷപാലം സദാസർവദാ സിദ്ധാതാദയാലം അഷേദിയ ഭേദിയ നാമംഗ കാമംഗ സമസ്തോ പരാജീ സമസ്തതാമംഗ തേരാജോര ചാചരീ ശാന്ത ജലേ ഹ തലേ ഹ പീത പേഹ പ്രഭു ഹ ജൂ ഹ ദേശ ബേസ ഭുജംഗ പ്രയാദ ശന്ത അഗാധ്യ ബാധ്യ നന്ദീ സ്വരൂപേ നമോ സർവാനേ സമസ്തി നിന്ദാനേ നമാസ്തമംഗ നൃനാഥേ നമാസ്തമംഗ പരമാതേ നമാസ്തമംഗ ഗംജേ നമാസ്തമംഗ പഞ്ജേ നമാസ്തമംഗ അകാലേ നമാസ്തമംഗ അപാലേ നമോ സർവദേശേ നമോ സർവേശേ നമോ രാജരാജേ നമോ സാസാജേ നമോ ശാശാഹേ നമോ മഹാമാഹേ നമോ ഗീതഗീതേ നമോ പ്രീതപ്രീതേ നമോ രോഗരോഗേ നമോ സുഖസുഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃശ്യം നമോ സർവരംഗേ സർവംഗീയരംഗേ നമോ ജീവജീവം നമോ ബീജബീജേ അഖിജേ അഭിജേ സമസ്തം പ്രസജേ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാ ഹൃദ്ധ സിദ്ധംഗ നിവാസി ചർപട് ശാന്ത ത്വ പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ അചാല ഭോഗേ അചാല രാജേ അടൽ സാജേ അഖൽ തർമംഗല കർമ്മ സർവംഗ ദാത സർവംഗ ജ്ഞാത സർവംഗ പാനേ സർവംഗ മാനേ സർവംഗ പ്രാണം സർവംഗ ത്രാണം സർവം പുക്ത സർവംഗ ജുക്ത സർവം ദേവം സർവം പേവം സർവം കാലേ സർവംഗ പാലേ റുവാല ശാന്ത ത്വ പ്രസാദ് ആദ്രുപനാദ്മൂർത്ത അജോൻ പുർഖ പാര സർമാന്തർമാൻ ദേവ അപേവാദ് ഉദാര സർപ്പാലക് സർപ്പകാലക് സർപ്പോപ്പന കാല ജതർ തതർ വിരാജീവ തൂതുരുപരെ സാൽ നാമഠാമന ജാത ജാഗരൂപ്രംഗ്ന രേഖാദ് പുർഖ ഉദാര മൂർത്ത അജോൻ ആദ് അശേഖ ദേശോർ നേഹ ജാഗരൂപരേഖന രാഗ ജതർ തതർ ദിശാ വിശാ ഹോയ ഫലോ അനുരാഗ് നാം ഗാംഭീന ഭേഖ താമുന ജായ സർമാൻ സർവത്ര മാൻസദയമാനതാഹേ ഏക മൂർത്ത അനേക ദർശന കീന രൂപ അനേക ഖേൽ ഖേൽ അഖേൽ ഖേൽ അന്തോ ഫിർ ഏക ദേ പേവനാ ജാനേ ജവേദോർക്ക തേവ രൂപ്രംഗ്ന ജാത് പാസോ ജാനേ കെ ജേവ താത്മാത്മ ജാത് ജാഗർ ജനമരണമിഹീന ചക്ര ബകർ ഭര ചതുർചക്രമാനി പൃഥ്വീന ലോക ചൗദയ കെ ബിഖേ ജഗ ജാപഹി ജയ ജാപ ആ ദേവനാദ്മൂർ തപ്യോ സ്ഥാപ്യോ സഭ ജയ താപ പരം രൂപ പുനീത മൂർത്ത പൂർണ പുർഖ പാര സർവസർവചയോ സ്യം ഭവഗണ പഞ്ജനഹാർകാലഹീന കലാ സംയുക്ത അകാൽ പുർഖദേശ തർമ്മ താമസോ പരമരാത ഭൂതലാഖേ സംഗരാഗ്ര രംഗ ജാക്കേ ജാത് പാഥന നാമ ഗർഭഗഞ്ജന ദുഷ്ട പഞ്ജന്മുഗ്ധായ കാം ആ ഭൂപ അമേക അനുസത് ഏക പുർഖഭൂത ഗർഭഗഞ്ജൻ സർവഞ്ജനാദൂപ അസൂത അംഗഹീന അപങ്കനാത്മേക് പുർഖ പാര സർവലായക സർവകായക സർവഗോ പ്രതപാര സർവഗന്ധ സർവന്ത സർവതയനുപേക് സർവശാസ്ത്രണ ജാനേ ജയ രൂപ്രംഗ് അരേഖ പരംവേദ പുരാൻ ജാക്കേ നേത് പാകത് നേത്ത് കോട്ട് സിമ്രത് പുരാൻ ശാസ്ത്രണ ആ വൈവോചേത് മദ്ഭാര ശന്ത ത്വപ്രസാദ് ഗുൻഗൻ ഉദാര മെഹമ അപാരാസൻ അപങ്കുപ്മ അനാംഗൻ പ്രകാശ് നിസൻ അനാസ് ആജാൻ ബാഹോ ഷാഹാന ഷാഹോ രാജാൻ രാജപാനാൻ പാൻ ദേവാൻ ദേവ മഹാൻ ഇന്ദ്രാൻ ഇന്ദ്രബാലാൻ ബാരംകാരം കാലാൻ കാൽ അനുഭൂതം അപ അപങ്കത്മിത പാര ഗുൻഗൻ ഉദാര മുൻഗൺ പ്രണാം നിർഭയ നിഗാമത്വപ്രചനമിത് ഗത അഖാണ്ഡ ആലസ്യ കർമാദസ്യ ധർമ്മ സർവാപർണാഢ്യ അന്നൺ ഭാഢ്യ ചാചുരീ ശാന്ത ത്വപ്രസാദ് ഗോവിന്ദേ മുകന്ദേ ഉദാരേ അപാരേ ഹരിയങ്കരിന്ദ്രനാമയ കാമേ ഭുജംഗ പ്രയാത് ശാന്ത് ചതുർചക്ര കർത്ത ചതുർചക്ര ഹർത്ത ചതുർചക്ര ധാന്യേ ചതുർചക്ര ജാന്യേ ചതുർചക്ര വർത്തി ചതുർചക്ര പർത്തി ചതുർചക്ര പാലേ ചതുർചക്ര കാലേ ചതുർചക്ര പാസേ ചതുർചക്ര വാസേ ചതുർചക്ര മാന്യ ചതുർചക്ര ധാന്യ ചാചുരീ ശാന്തന സത്തരന മിത്രന പരമംഗ്ന പിത്രന കർമ്മംഗ്ന കായ അജന്മം അജായ ന ചിത്രേ ന മിത്ര പരേഹ പവിത്ര പ്രതിസ അതിശ അദൃശ അകൃശ ഭഗവതി ശാന്ത ത്വപ്രസാദ കഥതേ കേ ആ ചുജ ദേശാ കെ ആ പിജ ബേസാ കെ ആ ഗഞ്ച കർമ്മ കെ ആ പഞ്ച പരമ കെ ആ പിജ ലോക കെ ആദ്ശോക കെ അബ് ഉദ്വർണ കെ വിഭൂത കർണ കെ രാജം പ്രഭാ ഹെങ് ധർമ്മം തുജ കെ ആ ശോക ഭരണ കെ സർവാ അപർണ കെ ജഗതം കൃതി ഹെ കെ ശത്രു ക്ഷത്രീ ഹെ കെ ബ്രഹ്മംഗ സ്വരൂപ കെ അനുഭവനുപ കെ ആദ് അദേവ കെ ആബ് അപേവ കെ ചിത്രംഗ ബിഹീന കെ ഏക അധീന കെ രോസി രജാ കെ രഹീമേ രഹാക കെ പാക് ബേയാവ കെ ഗാബുൽ ഗാവ കെ അഫുൽ ഗുനാഹ കെ ഷാഹാന ഷാഹ കെ കാരണം കുരന്ത കെ രോജി ദഹന്ത കെ രാജഗ്രഹീമ കെ കർമ്മ ഗരീമ കെ സർവം കലിഹ കെ സർവം ദലിഹ കെ സർവത്ര മാന കെ സർവത്ര ദാന കെ സർവത്ര ഗൗണ കെ സർവത്ര പൗണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര രാജ കെ സർവത്ര സാജ കെ സർവത്ര ദീനായ കെ സർവത്ര ലീനായ കെ സർവത്ര ജാഹോ കെ സർവത്ര പാഹോ
के सर्वत्र देसाय के सर्वत्र बेसाय के सर्वत्र कालय के सर्वत्र पालय के सर्वत्र हंता के सर्वत्र गंता के सर्वत्र पेखी के सर्वत्र पेखी के सर्वत्र काजय के सर्वत्र राजय के सर्वत्र सुखय के सर्वत्र पुखय के सर्वत्र तराणे के सर्वत्र प्राणे के सर्वत्र देसाय के सर्वत्र बेसाय के सर्वत्र मान्य सदैव प्रधान्य के सर्वत्र जाप्य के सर्वत्र थाप्य के सर्वत्र पान्य के सर्वत्र मान्य के सर्वत्र इंद्राय के सर्वत्र चंद्रय के सर्वंग कलीमे के परमंग भीमे के आकल अलामे के साहिब कलामे के उसलन वजू है तमाम रजू है मेसुल सलामे सलीखुत मदामे गनीमल शकस्त है गरीबल प्रस्त है मिलंदुल मकाने जमीनुल जमाने तमीजुल तमामे रजुल निधाने हरीफुल अजीमे रजायक यकीन अनेकुल तरंग है भेद है अभंग है अजीजुल निवाज है गनीमल खराज है द्रुक स्वरूप है त्रिमुक्त विभूत है प्रभुक्त प्रभा है सुयुक्त सुधा है सदैव स्वरूप है भेदी अनुभ है समस्तो अपराज है सदा सर्वसाज है समस्तुल सलाम है सदैव लगाम है दरबार स्वरूप है अगाध है अनूप है ओंगा द्रुपे ना स्वरूप अनंगी अनामे त्रभंगी त्रकामे त्रिभर्गम दरबादे अगंजे अगाधे सुभंग सर्भागे सुसर्भा अनुरागे त्रिभुग स्वरूप है अचिज है अशूत है के नरकंग प्रणास है प्रथुल प्रभास है नृक्त प्रभा है सदैव सदा है विभुग स्वरूप है प्रजुगत अनुप है नृक सुधा है विभुक्त प्रभा है अनुग स्वरूप है प्रजुगत अनुप है चाचरी छंद अपंग है अनंग है अपेख है लेख है परम है अकर्म है अनाद है जुगाद है अजय है अभय है भूत है तूत है अनाश है उदास है तंध है अबंध है अभक्त है विरक्त है अनाश है प्रकाश है निचंत है सुनंत है अलिख्य दिख्य लेख है अपेख है अटा है अगाह है असंभ है अगम है अनिल है अनाद है अनित्य है सुनित है अजात है अजाद है चरपट छंद त्वप्रसाद सर्वं हंता सर्वं गंता सर्वं ख्याता सर्वं ज्ञाता सर्वं हर्ता सर्वं कर्ता सर्वं प्राणं सर्वं तरानं सर्वं कर्मं सर्वं धर्मं सर्वं जुगता सर्वं मुक्ता रसावल छंद त्वप्रसाद नमो नरकनाशे सदैव प्रकाशे अनंगं स्वरूपे अभंगं विभूते परमात्मं परमाते सदा सर्वसाथे अगाल स्वरूपेन्द्रवाद विभूते अनंगी अनामे त्रभंगी त्रकामेन्द्र भंगी स्वरूपे सर्वंगी अनुपे न पोतरे न पुत्रे न सत्र न मित्र न तात न मात न जात न पात नृसाकं शरीक मित्तो अमीक सदैव प्रवाह है अजाय है अजा है भगवती शांत त्व प्रसाद के जाहर जहूर है के हाजर हजूर है मेसुल सलाम है समस्तुल कलाम है के साहिब दिमाग है के सुनल चिराग है के कामन करीम है के राजग रहीम है के रोजी दहंद है के राजग रहिंद है करीमुल कमाल है के सुनल जमाल है गरीमुल खराज है गरीबुल नवाज है हरीफुल शिकन है रासल फिकन है कलंगं गुरनास है समस्तुल निवास है अगंजुल गनीम है रजायग रहीम है समस्तुल सुबह है के साहिब ग्राह है के नरकंग प्रणास है बैसुल निवास है के सर्वल गबन है बैसुल रबन है तमामुल तमीज है समस्तुल अजीज है परंग परमीस है समस्तुल अदीस है अदेसुल अलेख है मेसुल अपेख है जमीनुल जमा है अमीकुल इमा है करीमुल करमाल है के जुरत जमाल है के अचलंग प्रकाश है के मित्तो सुबास है के अजब स्वरूप है के मित्तो विभूत है के मित्तो अपसाह है के आत्म प्रवाह है के अचलंग अनंग है के मित्तो अभंग है मदभार छंद त्व प्रसाद मन मन प्रणाम गुणगर मुदाम हर भर अगंज हर नर परपंज अनगन प्रणाम मन मन सलाम हर नर अखंड भर नर अमंड अनवनाश मन मन प्रकाश गुणगन प्रणाम जल थल मुदाम अंशज अंग आसन अभंग उपम अपार गत मित उदार जल थल अमंड दिशंड जल थल महंत सुन भवनाथ तृतर तुरास आजान बाहु एक सदा ओंकाराद कथनियानाद खलखंड ख्याल गुरबरा काल घर घर प्रणाम चित चरनाम अंश जगात अजनाबाद अन झंझ गात अन रंजबाद अन टुट भंडार अन ठट अपार आडीठ सर्म अतटीठ कर्म अनबरण अनंदाता महंतर बोल मना शांत त्व प्रसाद करुणालय है अर्कालय है खलखंडन है महमंडन है जगतेश्वर है परमेश्वर है कल कारण है सर्व उबारण है तृत के तरण है जके कर्ण है मन मान्य है जग जान है सर्वंग पर है सर्वंग कर है सर्वासय है सर्वनाश है करुणाकर है विश्वंबर है सर्वेश्वर है जगतेश्वर है ब्रह्मंडस है खलखंडस है परते पर है करुणाकर है अजपा जप है थपा थप है आकृता कृता अमृता मृता अमृता मृता करुणा कृता कृता कृता तरणी तृत है अमृतेश्वर है परमेश्वर है कृता कृत्य अमृता अमृत है अजवा कृत्य अमृता अमृत है नरनायक है खलकायक है विश्वंबर है विस्मर करुणालय नृपनायक है सर्पायक है पपंजन है अरगंजन है रपधापन है जब जापन है कलंकृत है सर्वाकृत है कर्ता कर है हर्ता हर है परमात्म है सर्वात्म है आत्म बस है जस के जस है भुजंग प्रयाद छंद
namo surja surje namo chandra chandre namo raj raje namo indra indre namo andhakare namo tej tej namo brinda brinde namo bij bij namo rasang tam sang sandrupe namo param tatang tatang surupe namo jog joge namo gyan gyan namo mantra mantra namo dhyan dhyan namo jyot jyot namo gyan gyane namo bhoja bhoja namo bhana bhana namo kalahe karta namo sandrupe namo indra indre anadang vibhute Kalanga rupe langa langke namo asase namo bang bangke pangisurupe anangiya name tra pangitra kale anangiya kame eka shri shanta ajaya alaya apaya abaya apu aju anas agas aganja abanja alaka apaka agal dhyar alekha pekha anam agam agaha ata anathe parmathe ajoni amoni narage narange narupe nareke akarmanga parmanga aganje alekhe pujanga priyad shanta Namastul Praname, Samastul Pranase, Aganjul Aname, Samastul Nevase, Nirgamang Bibute, Samastul Surupe, Kukaramang Pranasi, Sutarmang Bibute, Sada Sachadanan, Satrang Pranasi, Karimul Kurinda, Samastul Nevasi, Ajay Bibute, Gajay Ganime, Harian Karin Karimul Rihime, Chatrajagar Bharti, Chatrajagar Bhute, Swang, Swang Babu Sabang Sarbada, Sarbjukte, Dugalang Pranasi, Dayalang Surupe, Sada Ang Sange Abang Ang Bibute Chatra Chakravarti Chatra Chakrapukute Suyang Bhav Subang Sarvada Sarvajukute Dukalang Pranasi Dayalang Surupe Sada Ang Sange Abang Ang Bibute Satnam Sri Vai Guru Sahib Ji Ek Uankar Sadguru Prasad Padshahi Dasmitva Prasad Svaye Sravaga Sudha Samosidhan Ke Dekh Vriyokar Jog Jati Ke Sur Surardan, Sudha Sudhadaka, Sandsamu Aneg Matike, Sare Hidisko Dekarayo, Mata Kauna Dekar Pran Patike, Sri Bhagwan Kipa Ekarba Hunte Ekartim Ben Ekaratike, Mate Matang Jarejar Sang Anuba Tang Sarang Suare, Kuta Turang Kurangse, Kuta, Poundke Gon Kujat Nevare, Pari Pujanke, Pupuli with Nav Sisana Jad Bechare, Paito Kaha, Paiputan Konange, Pai Padare. Jeet Varaya Sab Desh Dishan Ko Bajit Tugul Mirtanga Nagare Gunjad Gurd Gajan Ke Sundar Hinsat Hi Hai Raj Hajare Poot Ap Vekhpuan Ke Poopat Kaun Gane Nai Jad Bichare Sri Pa Sri Bhagwan Pa Jibin Ant Kwan Ke Tam Siddhare Teerth Naan Diyad Mandan Sanjama Ne Manek Vasekha Bed Paran Kadeb Karan Jameen Jaman Zaban Ke Pekha Paun Ahar Jati Jattar Sab Sab Chara Hajar Ke Dekha Sri Bhagwan Pa Jibin Poopat Ekar Thibin Ekar Nalekha Sodhis Bahadurand Bas Sasana Durjan Dalange Parigoman Bareman Makar Parabatapanka Lena Halange Tor Arid Mror Mavasan Matem Tanganman Malange Sri Basri Bhagwan Kirbabung Tiag Jahan Dan Chalange Bira Para Bade Bariar Vichare Sar Gitar Pashaya Tor Des Melenda Mavasan Matem Jan Keman Malaya Gade Gadan Kotur Nahar So Batan Chakshar Vaya Saib Sri Sabkosar Nag Jachak and Exek Vaya Dhanav Dev Fanenda Nisachar Poothap Vikhpuan Japayenge Jeevichade Jalmaya Thalmaya Palhi Palmaya Sabthap Thapayenge Puna Pratapan Baad Jaitun Paapan Ke Bapunj Khapayenge Saad Samu Prasan Vrayajag Satar Sabay Abloog Chapayenge Manav Indra Gijindar Naratav Jan Tarlok Raj Karayenge Kotshinan Gijad Gadaan Anek Swambar Saj Barayenge Brahmeshar Bishan Sachipat Antphasejam Phas Parayenge Jenar Sri Pat Kepra Sabak Tenar Verna de Tarange Kahapayo Jo Dolochar Mundaka Battery of the Anlagayo Nath Vriulia Sas Samander Logo Perlogabayo Bask Yobakan Sobertke Asay Asay Sobaz Betayo Saj Gauns only host of Ajan Prem Kiot in Hiprapayo Kahula Pahan Puja Tareo Sere Kahula Lenga Garela Tayo Kahula Kurabachi the Shame Kahupashago Seasonimayo Go Bhutan, go Bhujat hai paas, go Mirthan, go Bhujantayo. Kur Kriya Urjeo, Sabhi Jag, Sri Bhagwan, go Bedna Payo. Go Bhutan, go Bhujat hai paas, go Mirthan, go Bhujantayo. Kur Kriya Urjeo, Sabhi Jag, Sri Bhagwan, go Bedna Payo. Satnam, Sri Vaheguru Sahib Ji, Ek Uankar. Sri Vaheguru Ji Ki Fateh, Padshahi Dasmin Kabir Baj, Benti Chaupai. Amri karo hada racha, purn hue chitkicha, tav charnan mandrahe hamarapna, jan karo bratabara.
अमरे दुष्ट सबैत मंगावो आभाद मोहे बचावो सुखी।

ഇന്ദ്രിയ കൈഠ സഗരീ സൃഷ്ടി അചംബവ ആജുഗ സ്വരൂപംബവ അപരക്ഷാമേരീതും കരോ സിഖുബാര സിഖ് സംഗരോ ദുഷ്ടജതയോടുപത്തുപാത്ത സകലമലേഷ് കരോരണകാത്ത ജയ സ്രഷ്ടരണി പരേ തിൻകേ ദുഷ്ട ദുഃഖിത ഹരേ പുർഖ ജമുന ഭഗ പരേ തിഹാരേ തിൻകേ തും സങ്കട സപടാരേ ജോ കാല കോയിക്കാര താക്കേ കാല രക്ഷാ ഹോയ താഹേ സബ കാലാ ദുഷ്ട അരിഷ്ട ടരേ തത് കാലാ കൃപാ ദുഷ്ടഞ്ജായനെ ഹരഹോ താക്കേ താപ തനക മേ ഹരോ ഹൃദ സിദ്ധ കർമ്മോ സബ ഹോയി ദുഷ്ടഛാ ശബ സകേ ന കോയി ഏക ബാർ ജിന്തമേ സംഭാരാ കാല ഫാസ്തേ താഹേ ഉബാരാ ജന്നർ നാം തേ ഹാരോ കഹ ദാർദ ദുഷ്ട ദോഗ തേ രഹ ഖഡ്ഗ കേത മേ ശരണ തേ ഹാരി ആപ ഹാ ദേ ഉബാരി സർവഠാവര മോഹോ സഹായി ദുഷ്ട ദോഹ തേ ലോ ബചായി കൃപാ കരി ഹംബര ജഗ മാത ഗ്രന്ഥ കരാ പൂർണ സുബരാത്ത കിൽവിക് സകല ദേ കോ ഹർത്ത ദുഷ്ട ദുഃഖ്യൻ കോ ശയ കർത്ത ശ്രിയ സുജപ്പ ഹേ ദയാല്ല പൂർണ കരാ ഗ്രന്ഥ തകാല മനബാഞ്ചത ബല പാവ സോയി ദുഃഖനാഥ സേ ബ്യാപത കോയി അടൽ സ്വരേ ഗുംജോ യാഹേ സ്വരസന പാവൈ സ്വരേ മൂഢ ചതലായേ ചതുർത്ഥ ആവൈ ദുഃഖ ദർദ ഭവനഗ്ന തന്നർക്കേ രഹായ ഓജോ യാക്കി ഏക ബാർ ചോപൈ കോ കഹ ചോപൈ സമ്പത്ത സത്രായ സഹസ പുണജായ ആർദ്ര സഹസ്മം തേൻ കഹജായ പാദ്ര സുധിയഷ്ടമി രവവാര തീർസദുരകരൻ സുധാര സവയ്യ പായേ ഗഹേ ജപതേ തുമരേ തപതേ കൗ ആഖ തരേ നഹി ആനയോ രാമ രഹീം പുരാന പുരാന അനേക കഹ മത് ഏക ന മാന്യോ സിമൃത ശാസ്ത്ര വേദ സവൈ ബഹുഭേദ ഗഹയമേക ന ജാനയോ ശ്രീ അസപാന കൃപാ തുമരി കാര മൈ ന കഹയോ സബ തുഹേ